സർമ്മേക്ഷ ഭഗവാൻ നമുക്ക് നമുക്ക് ഠാകുർ നമസ്കാര നാനുക പരസ സകല നിസ്സതാര അഷ്ടപതി മിഥ്യാനാഹി രസന പരസ മനമേ പ്രീത നിരഞ്ജൻ തരസ് പാരുത്രൂപനപേക്ഷ നേത്ര സാദ്ഗി ടഹൽ സംസംഹേത കർണ സുനെ ഗാഹു കി നിന്ദ സപ്തേ ജാനേ ആപസ്കോ മന്ദ ഗുരുപ്രസാദ് വിഖ്യാപര ഹര മൻ കി ബാസന മന്ത്ര ഇന്ദ്രിജിത് പഞ്ച് ദോഹത്തെ രഹത് നാനുകോട് മതേകു ഏസ അപർസ ബൈസനോ സോ ജിസുപ്ര സുപ്ര സംവിശൻ കി മായാ തേ ഹേ ഭിന്ന കർമ്മ കർത്തോ ബന കർമ്മ തിസ് ബൈസനോ ക നിർമ്മല ധർമ്മ കൗഫല കീച്ഛാ നൈ ബാച്ഛായ കേവല ഭഗതി കീർത്തന സംഗരാച്ഛായ മന്ത്രന്തര സിമരണ ഗോപാല സബ് ഉപര ഹോത് കൃപാൽ ആ ദൃഢയവരെ നാമ ജപാവേ നാനുകോ ബൈസനോ പരമഗത പാവേ ഭഗവതി ഭഗവന്ത് ഭഗത് കാ രംഗ് സകൽ ത്യാഗേ ദുഷ്ട കാ സംഗമന്ത് ബിൻസേ സകല പരമകർ പൂജ്യ സകല പാർബ്രം സാസം പാപാമന ഹോബൈ തസ് ഭഗവതി കി മത് ഉത്തമ ഹോബൈ ഭഗവന്ത് കി ടഹല കരായ രത്നീത് മന്ത്രൻ അർപ ബിഷൻ പ്രീത് ഹർഗ ജന ഹൃദയ സാവേ നാൻ കേസ ഭഗവതി ഭഗവന്ത് കോ പാവ സോ പണ്ഡിത് ജോ മൻ പ്രബുദ്ധ രാമനാമാത്മ ശുദ്ധ രാമനാമ സാരസ് വിവേസ് പണ്ഡിത് ഗേ ഉപദേ ജഗ ജീവായ ഹർ കി കഥാ ഹൃദയ ബസാവേ സോ പണ്ഡിത് ഫിര ജോ നയാവേ ഭേദ പുരാണ സിമൃത ഭുജേ മുൻ സുഖം ജാനേ അസ്തൂല ചഹവർണ ഗോ ദേവദേശ നാനു പണ്ഡിത് ഗോ സദാ അദേശ ബീജ മന്ത്ര സർവ ഗോ ഗ്യാന ചഹവർണ മേ ജപേ ഗൗനാം ജോ ജോ ജപേ തസ് കീ ഗത ഹോയ സാസംഗ പാവ ജന കോയ കര കൃപാന്തര ഉതാരേ പാസ പ്രേത മുക്ത പാത്ര കൗതാരേ സർവരോക ഔഖത നാമ കല്യാണ മംഗള ഗുണ ഗാമ കാഹു ജുഗത കതിന പായ ധർമ്മ നാനക തസ് മലാജ് രഖയാ ധോര കർമ്മ

പ്രഭുസോയെ കൈകോട് പാർബ്രഹ്മ കെ ദാസത്തിന് ഹോ താത്തം പ്രകാശ കൈകോട് താത്ത കെ ബേത്തെ സദാ നെ ഹരേ കോ നേത്രേ കൈകോട് നാമ രസ് പീമേ അമർ പയ സാ സാധി ജീമേ കൈകോട് നാമ ഗുണ ഗാമേ ആത്മ രസ സുഖ സഹ സമാമേ